Hey, hi, hello, good morning, my dear and dearest beautiful listeners. Yes, ഇന്ന് മെയ് 12-ാം തീയതിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ ഇവിടെ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് കൃത്യം 7 മണിയായപ്പോൾ പ്രസന്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്റെ ലിസ്ണേഴ്സിന് അറിയായിരിക്കുമല്ലോ ഇല്ലേ. ഇന്ന് മാലാഖമാരുടെ, ഭൂമിയിലെ മാലാഖമാരുടെ ദിവസമാണ്. യെസ്, എക്സാക്ട്ലി. ഇന്ന് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. ഭൂമിയിലെ മാലാഖമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ ജനനം കൈകളിലേക്ക് ഏറ്റെടുക്കുന്നത് മുതൽ ഒരുപാട് രാത്രിയെന്നില്ല പകലെന്നില്ല നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി, അത്രയധികം ഏർണിങ്സ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ നേഴ്സുമാരൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന വിഭാഗത്തിൽ പെട്ടവരാണല്ലേ. അവർക്കായിട്ടൊരു ദിവസം വേണം എന്നില്ല, നമ്മളെപ്പോഴും അവരെക്കുറിച്ച് ഓർത്ത് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളത് വലിയ കാര്യമാണ്. എന്നാലും അവരെക്കുറിച്ചൊരു ദിവസം എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. സോ എല്ലാ നേഴ്സുമാർക്കും എല്ലാ മാലാഖമാർക്കും ഇന്റർനാഷണൽ നേഴ്സസ് ഡേയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മോർണിംഗ് വെല്ലാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്രൈസിസുകളൊക്കെ നടന്നിട്ടുണ്ട്. ഈവൻ ഫ്ലഡ് ആണെങ്കിലും കോവിഡ് ആണെങ്കിലും അങ്ങനെ എന്തൊരു മഹാമാരി വന്നാലും ഈവൻ ചൂട് സമയത്തുള്ള ഒരുപാട് വൈറസുകളും ഡിസീസസും വരുമ്പോഴും ഇനി മഴക്കാലത്ത് വരാൻ പോകുന്ന പല പല ഡിസീസസ് ഒക്കെ ഉണ്ടാവും. ആ സമയത്തൊക്കെ അഹോരാത്രം പണിയെടുത്ത് ഒരു ദിവസം പോലും റെസ്റ്റ് പോലും ചെയ്യാതെ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന വിഭാഗമാണ് മാലാഖമാർ. സോ അവർക്കായിട്ടൊരു ദിവസം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഭയങ്കര റെസ്പെക്ട്ഫുള്ളി നമ്മൾ അവരെ നോക്കി കാണണം. ശരിക്കും നമ്മുടെ പാരൻസ് ആണെങ്കിൽ, നമ്മുടെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും നമ്മളെ ടേക്ക് കെയർ ചെയ്യും. പക്ഷേ ഊരും പേരും അറിയാത്തവരെ ഒക്കെ സ്വന്തം വീട്ടിലെ അംഗങ്ങളെ പോലെ ടേക്ക് കെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തപസ്യാണ്, അതൊരു എന്താ പറയുക, ഒരു മനസ്സാണ്. സോ എല്ലാ നേഴ്സുമാർക്കും മനസ്സറിഞ്ഞ് നേഴ്സസ് ഡേയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വെൽ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് മെയ് 12th സോ ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആണ്. സോ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ അതനുസരിച്ചാണ് ഞാൻ ഒന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്, ഹൂസ് ബർത്ത്ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ? ഐ റിപ്പീറ്റ്, ഹൂസ് ബർത്ത്ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറയാണ്. എൻ്റെ ലിസ്ണേഴ്സിൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റായിട്ടിരിക്കുന്നത്. എല്ലാവരും ഉഷാറല്ലേ, സെറ്റല്ലേ? നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടിങ്ങനെ തിരിച്ചു വരുമ്പോൾ എൻ്റെ ലിസ്ണേഴ്സിനോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളൊരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, നിങ്ങൾക്ക് നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ ആർജിങ് ഇഷ്ടമാണോ? അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഹെസിറ്റേഷൻ ഒക്കെ ഉണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും ഹെസിറ്റേഷൻ ഒക്കെ എൻ്റെ ലിസ്ണേഴ്സിനുണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും ഹെസിറ്റേഷൻ ഒക്കെ എൻ്റെ ലിസ്ണേഴ്സിനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ? അതിനായിട്ട് നമ്മുടെ മൈ റേഡിയോ 90 FM 7 Clouds ആഡ്സും അസോസിയേറ്റ് ചെയ്തിട്ട് 2 days ആർജി വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് ഈ വരുന്ന May 16-17 തീയതികളിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, 8129184717. ഐ റിപ്പീറ്റ്, 8129184717 എന്ന നമ്പറിലേക്ക് കേട്ടോ. എന്തായാലും കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

നമ്മുടെ സത്യൻ അന്തിക്കാട് സാറിന്റെ മൂവീസ് ഒക്കെ വളരെ അടിപൊളിയാണല്ലേ. ആ മൂവീസിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഉണ്ടാവും കേട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സത്യൻ സാറിൻ്റെ മൂവീനെ കുറിച്ച്. സത്യൻ അന്തിക്കാട് സാറിൻ്റെ മൂവിക്കകത്ത് എനിക്ക് വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു മൂവിയായിരുന്നു മനസ്സിനക്കരെ. ആ മൂവിക്കകത്ത് നമ്മുടെ ഷീലാമായും അതുപോലെ തന്നെ ജയറാം വേണനൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ആ മൂവിക്കകത്തൊരു സീനുണ്ട്, ജയറാം വേണന ഒരു ഫുഡ് ഐറ്റം ഇങ്ങനെ ഷീലാമ്മയ്ക്ക് കാണിക്കുമ്പോൾ ശീലമ്മ പറയും, അയ്യോ മോനെ എനിക്ക് കഴിച്ചുകൂടെ കൊളസ്ട്രോളാണ് എന്ന് പറയുമ്പോൾ ജയറാം വേട്ടൻ പറയും, നമ്മൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ചില്ലടിച്ചിരിക്കുന്നതാണ് കർത്താവിന് ഇഷ്ടം, അല്ലാതെ എൻ്റെ കർത്താവേ നീ എന്നെ അങ്ങ് എടുത്തേക്കണേ എന്ന് പറയുന്ന അപ്പാപ്പന്മാരുടെ അടുത്തും അമ്മച്ചിമാരുടെ അടുത്തൊക്കെ നീ അവിടെ കിടന്ന് അധികം കഷ്ടപ്പെടണ്ട ഇങ്ങോട്ട് പോരെ എന്ന് പറയും. ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു സീനായിരുന്നു കേട്ടോ. എല്ലാവരും ചിരിച്ച്, ഈവൻ ഞാനൊക്കെ പേഴ്സണലി ചിരിക്കുകയും ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ മൂവിനെ കുറിച്ചും ആ ഒരു സീനിനെ കുറിച്ചും പറയാനായിട്ടുള്ള റീസൺ എന്താണെന്നൊക്കെ പറയാം. അതിന് മുമ്പ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

മുത്തച്ചി കഥ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടോ? ആ ഒരു മൂവിയുടെ ഒരു സ്റ്റേജ് വരെ നമുക്ക് ആ മുത്തച്ഛനെ അത്ര അങ്ങ് ദഹിക്കില്ല. പക്ഷേ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് ആ മുത്തച്ഛിയുടെ മൈൻഡ് സെറ്റിൻ്റെ കൂടെ യാത്ര ചെയ്യാനായിരിക്കും ഇഷ്ടമല്ലേ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കുട്ടു കൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. നമുക്ക് എത്ര പ്രായമായാലും, നമ്മൾ കൊച്ചു കുട്ടിയായാലും വലിയ ആളായാലും മുതിർന്ന വ്യക്തികളായാലും ഈവൻ വാർദ്ധക്യത്തിലുള്ള ആൾക്കാരാണെങ്കിലും മനസ്സെപ്പോഴും ചിൽ ചിൽ വൈബായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. നമുക്കിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞ് അയ്യോ പത്തോ പാവോ എന്നൊക്കെ വിളിച്ചിരിക്കുന്നത് ഇഷ്ടമാണോ? അപ്പോൾ നമ്മളെപ്പോഴും ആരോഗ്യത്തോടുകൂടി മനസ്സും ശരീരവും വളരെയധികം ആരോഗ്യത്തോടുകൂടി വയസ്സാവുന്നതാണ് അടിപൊളി അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഓരോ ദിവസം കഴിയുമ്പോഴും ഈവൻ കൊച്ചുകുട്ടികളെയൊക്കെ ഞാൻ കാണുമ്പോണ്ടല്ലോ, ഡിഗ്രിയൊക്കെ കഴിഞ്ഞ കുട്ടികൾ പറയും, ഓ പ്രായമായി തുടങ്ങി, എൻ്റെ ബർത്ത്ഡേ ആണ് നാളെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അയ്യേ എന്ന് വിചാരിക്കും. കാര്യം പ്രായം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വയസ്സാണെങ്കിലും 50 വയസ്സാണെങ്കിലും നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ഒരു വൈബും അനുസരിച്ചിരിക്കും നമ്മുടെ ഏജിങ് എന്ന് പറയുന്നത്. തിരിച്ചുവരാൻ കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

ഇനിയിപ്പോ വാർദ്ധക്യത്തിലോട്ടൊക്കെ പോകുമ്പോഴുണ്ടല്ലോ, ആരോഗ്യത്തോടു കൂടി പ്രായമാവാം അല്ലെങ്കിൽ വയസ്സാവാം എന്നുള്ളത് ഒരു അടിപൊളി ഫാക്ടർ അല്ലേ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. ഈ വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ ന്യൂമറോളജിക്കൽ വാക്സിനേഷൻ പരിപാടി നടപ്പാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ കേരളം. അതാണ് ഞാൻ ഇത്രയും അലങ്കോല പരിപാടികളൊക്കെ പറഞ്ഞത്. പദ്ധതി നിർവഹണത്തിന് സംസ്ഥാന സർക്കാരും ലോകാരോഗ്യ സംഘടനയും തമ്മിൽ ധാരണയായെന്നാണ് നമുക്ക് ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട് കേട്ടോ. വാക്സ് ആർക്കൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ ഒന്ന് അറിയാനായിട്ട് നിങ്ങൾ ഇഗർലി വീറ്റിക്ഞാണ് എന്നെനിക്കറിയാം. പക്ഷേ കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇവിടെ നോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ആ പാട്ടുകളൊക്കെ ഒന്ന് കേട്ട് എൻജോയ് ചെയ്തതിന് ശേഷമാവാം ബാക്കി വിശേഷങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

എനിക്ക് വയസ്സായി വയസ്സായി, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, പ്രായം എന്നെ വല്ലാതെ അധികം അതിക്രമിക്കുന്നു, അല്ലെങ്കിൽ പ്രായം എന്നെ നിയന്ത്രിക്കുന്നു, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇനി ആരോഗ്യത്തോടുകൂടി വയസ്സാവാട്ടോ. അപ്പോൾ പ്രായമാവുന്നു എന്നുള്ളൊരു ടെൻഷനോ വിഷമമോ പേടിയോ ഒന്നും നമ്മളിനി മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ വാക്സിൻ വരുന്നു, ന്യൂമോണിയ ഉൾപ്പെടെയുള്ളവയെ പ്രതിരോധിക്കാൻ ഫലപ്രദമായിട്ടുള്ളൊരു വാക്സിൻ എന്നാണ് വിലയിരുത്തൽ. ഈ വർഷം അവസാനമാകുമ്പോഴേക്കും സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 25% പേർ വയോജനങ്ങളായി മാറുമെന്നാണ് കണക്കാക്കുന്നത്. മാത്രമല്ല ഈ വർഷത്തെ ബഡ്ജറ്റിൽ വാക്സിൻ യജ്ഞത്തിന് 50 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂമോകോക്കൽ വാക്സിനേഷൻ യജ്ഞത്തെ കുറിച്ച് പഠിക്കാൻ സംഘടന തിരഞ്ഞെടുത്തത് കേരളം, പഞ്ചാബ്, ഡൽഹി, ഗോവ എന്നീ സംസ്ഥാനങ്ങളെയാണ്. എന്തായാലും നിങ്ങൾക്ക് അറിയേണ്ടത് ഇതിനെ കുറിച്ച്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

നമ്മൾ വാക്സിനേഷന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കവെയാണ് ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തത്. എന്തായാലും ഇനി ആരോഗ്യത്തോടുകൂടി വയസ്സാവാം എന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. വാക്സിനേഷൻ ആർക്കൊക്കെയാണ് എന്നൊന്ന് നമുക്ക് നോക്കിയാലോ. ജീവിതശൈലി രോഗമുള്ള 40 വയസ്സിന് മുകളിലുള്ളവർക്കും 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്കുമാണ് വാക്സിനേഷൻ. ആസ്മ, ഹൃദ്രോഗം, പ്രമേഹം, വൃക്കരോഗം, കരൾ രോഗം, ക്യാൻസർ ബാധിതർ, അവയവദാനം നടത്തിയവർ, പ്രതിരോധ ശേഷി കുറഞ്ഞവർ തുടങ്ങിയവരിലൊക്കെ അണുബാധ സാധ്യത ഇല്ലാതാക്കാൻ ഈ വാക്സിൻ വഴി സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് വിശേഷങ്ങളും കൂടെ ഇതിനെക്കുറിച്ച് അറിയാം. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മീറാം.

നമ്മളൊരു വാക്സിനേഷനെ കുറിച്ച് പറയുകയായിരുന്നു അല്ലേ, മാത്രമല്ല ആരോഗ്യത്തോടെ വയസ്സാകാം എന്നതിനെ കുറിച്ചും. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും വീറ. ഒരാൾക്ക് ഒരു ഡോസ് മതിയാവട്ടോ ഈ ഒരു വാക്സിനേഷൻ. അതിന്റെ ചെലവ് വരുന്നത് 4,000 to 5,000 രൂപയാണ്. മാത്രമല്ല പ്രത്യേകം വാക്സിൻ ക്ലിനിക്കുകൾ സ്ഥാപിക്കും. ഈ ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ വാക്സിനേഷൻ പൂർണ്ണമായിട്ടും സൗജന്യമായിരിക്കും. മാത്രമല്ല ESI ആശുപത്രികളെയും ആശ്രയിക്കാൻ സാധിക്കും ഈ ഒരു വാക്സിനേഷന് വേണ്ടി. BPL കുടുംബത്തിലുള്ളവർക്ക് സൗജന്യമായിരിക്കും, കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും ഈ ഒരു വാക്സിനേഷൻ. മാത്രമല്ല ന്യായവിലയിൽ ലഭിക്കാനായിട്ട് സർക്കാർ സബ്സിഡി ഇൻഷുറൻസ് കമ്പനികളുടെ പങ്കാളിത്തവും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈക്വലായിട്ട് തന്നെ ചികിത്സ ലഭിക്കും. അല്ലെങ്കിൽ അയ്യോ 4,000 അല്ലെങ്കിൽ 5,000 രൂപ എനിക്ക് ബിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമത്തിൽ, ഈ ഒരു വാക്സിനേഷൻ എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലൊന്നും ഇരിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. നമ്മുടെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ പറയുന്നത്. ആ ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ പോട്ടെ. കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

ഇന്റർനാഷണൽ നേഴ്സസ് ഡേയിൽ ആരുടെ ബർത്ത്ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഉത്തരം കിട്ടിയോ? വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SMS ക്വസ്റ്റിന്റെ കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. നമ്മുടെ ചോദ്യത്തിന് ഉത്തരങ്ങൾ തരാൻ കുറച്ച് പേരും കൂടെ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റിൻ മിസ്സായി പോയവരുണ്ട്. അപ്പോൾ അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഹൂസ് ബർത്ത്ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ? ഐ റിപ്പീറ്റ്, ഹൂസ് ബർത്ത്ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇതുമായി റേഡിയോ നൈറ്റ് FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല. മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും കഥകളും വിശേഷങ്ങളും ഒക്കെ കേട്ടും ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷി എമ്മിറയാണ്. കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ് ഗൈസ്, എന്തൊക്കെയുണ്ട്? എന്തായാലും നമ്മുടെ മോർണിംഗ് വെൽ പീഡിക അടയ്ക്കാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. ഇന്ന് മെയ് 12 ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. സോ എല്ലാ മാലാഖമാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നേഴ്സസ് ഡേയുടെ ആശംസകൾ നേരുകയാണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് നമ്മളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു കാര്യം. കയ്യോ കാലോ തട്ടുമ്പോഴത്തേക്കും നമ്മൾ ഓടി ആശുപത്രി പോകുമ്പോൾ സ്വന്തം ചേച്ചീനെ പോലെ, അമ്മേനെ പോലെയൊക്കെ, അല്ലെങ്കിൽ ചേട്ടനെ പോലെ, അച്ഛനെ പോലെയൊക്കെ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു വിഭാഗം ജനതയാണ് ഈ നേഴ്സസ് എന്ന് പറയുന്നത്. എല്ലാ മാലാഖമാർക്കും വൺസ് അഗെയിൻ ഇന്റർനാഷണൽ നേഴ്സസ് ഡേയുടെ ആശംസകൾ നേരുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ നാളെ കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ, ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷി മിറ ഓൺ മോർണിംഗ് ബെൽ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ദിസ് ഇസ് യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർഷി മിറ.

യദുകുല ഗോപികമാരുടെ കവിളിൽ നഗമുന എഴുതിയതറിയുകയില്ലേ. യദുകുല ഗോപികമാർ

ഹായ് ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറെ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. ഇന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലേ. ആതുര സേവന രംഗത്തെ നിസ്വാർത്ഥമായിട്ടുള്ള അവരുടെ ഒരു സേവനത്തിന് ഞാൻ ആദ്യമേ നന്ദി പറയാണ്. സർവീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല, അതിന് ഒരു മനസ്സ് വേണം, ഒരു അർപ്പണ മനോഭാവം വേണം, മറ്റ് ജീവജാലങ്ങളോട് ഒരു സ്നേഹം വേണം, ഒരു കെയർ കൊടുക്കാനായിട്ടുള്ള വില്ലിംഗ്നെസ് വേണം, കൈൻഡ്നെസ് വേണം. അങ്ങനെയുള്ള നമ്മുടെ എല്ലാ നഴ്സുമാർക്കും ഇന്നത്തെ ഒരു ദിവസത്തിന്റെ എല്ലാ ആശംസകളും ഞാൻ നേരാണ്. ഇന്നത്തെ ദിവസത്തെ പാട്ടുകളെല്ലാം നമ്മുടെ എല്ലാ നഴ്സുമാർക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM, കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ബാലാഘ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരാണ്, നഴ്സുമാരാണല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. ഒരു കുഞ്ഞി കഥ പറയട്ടെ. അലസമായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുക, കോവിഡ് വാർഡിലെ ഗ്ലാസ് ജനലിലൂടെ അനു പുറത്തേക്ക് നോക്കി. നീല PPE കിറ്റിന്റെ ഉള്ള് അത്രയും ശ്വാസം മുട്ടി കഴിയുന്ന സമയത്തും ഈ ഒരു 12 hours ഷിഫ്റ്റിന്റെ ക്ഷീണം പോലും ആളറിഞ്ഞിരുന്നില്ല. പെട്ടെന്നാണ് 404 ബെഡിലെ രാഘവേട്ടൻ ശ്വാസം കിട്ടാണ്ട് പടഞ്ഞോണ്ടിരിക്കുന്ന കണ്ടെ. ഓടി ചെന്നു അങ്ങോട്ടേക്ക്, അദ്ദേഹത്തിന്റെ ഭയന്ന കണ്ണുകളിലേക്ക് നോക്കി ധൈര്യം പകർന്നു. ഒന്നുമില്ലേ രാഘവേട്ട, ഞാൻ ഇവിടെ തന്നെയുണ്ട്, പതിയെ ശ്വാസം എടുക്കാൻ നോക്കൂ. മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവില് രാഘവേട്ടൻ സാവധാനം ശ്വാസം വീണ്ടെടുത്തു. കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മോളെ നീയാ മാലാഖയാ. നീ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോ അനു സ്വന്തം കുടുംബത്തെ കുറിച്ച് ഓർത്തു. മക്കളെ കെട്ടിപ്പിടിക്കാണ്ട് കുളിച്ചതിന് ശേഷം മാത്രം അവരെ കാണണം. കൊറോണ കാലത്ത് സ്നേഹത്തിന് പകരം ദൂരമാണ് കാവലല്ലേ. എങ്കിലും ആ ഒരു വൃദ്ധന്റെ പുഞ്ചിരി അവളുടെ അത്ര നേരം ഉണ്ടായിരുന്ന എല്ലാ ക്ഷീണവും മാറ്റി. അതാണ് ആതുര സേവനം. സ്റ്റേറ്റ് യൂണിയൻ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

0: ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മസന കുഴിയിലെ മഞ്ഞുമഴയിലെ മിന്നലൂഞ്ഞാലാവാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ്. എന്തെങ്കിലുമൊക്കെ വയ്യായ വന്ന് ആശുപത്രിയിലേക്ക് ഓടി ചെല്ലുമ്പോ ആദ്യം നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തു ആരാ? നഴ്സുമാരാണല്ലേ. അവർ തരുന്ന ഒരു കെയർ, അവരുടെ ആ ഒരു സ്നേഹം, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാ. പലപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ അഡ്മിഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മിസ് ചെയ്യുക അവിടെയുള്ള നഴ്സുമാർ തന്നെയായിരിക്കും അല്ലേ. അവരുടെ ആ ഒരു അത്രയും നേരം നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് നൽകിയിരുന്ന ഒരു സ്നേഹം, പ്രത്യേകിച്ച് നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് അവര് നമ്മളെ താലോലിച്ചിരുന്നതും, ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോ കൈയൊക്കെ പിടിച്ചിട്ട് കരയണ്ടാട്ടോ, ഇതിപ്പോ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ തന്നെ നമുക്ക് ഒരു ആശ്വാസമായിരുന്നു. ഞാനിപ്പോ നഴ്സുമാരുടെ കാര്യം പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ്. സോ നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യനും അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് കേട്ടോ. ആരുടെ ജന്മദിനമാണ് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്? Whose birthday is celebrated as International Nurses Day? Correct ആയിട്ട് ഉത്തരം അറിയുന്നവരെ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ എന്താ ഒന്നുകൂടെ പറയാണ്, 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

നിപ്പയും കഴിഞ്ഞ് കോവിഡും കഴിഞ്ഞ് ദാ വീണ്ടും ഒരാൾ കൂടി വന്നിരിക്കുകയാണ്, ഹാൻഡ വൈറസ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. അർജന്റീനയിൽ നിന്ന് സ്പെയിനിലേക്ക് യാത്ര തിരിച്ച എം വി ഹോണ്ടിയാസ് എന്ന് പറഞ്ഞ ഡച്ച് ക്രൂയിസ് കപ്പലില് കഴിഞ്ഞ ആഴ്ച ആദ്യമാണ് മാരകമായിട്ടുള്ള ഹാൻഡ വൈറസ് ബാധിച്ച ആളുകളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നെ. ഇപ്പൊ ദാ ഏകദേശം ഒരു 7-8 പേർക്കോളം രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 പേരോളം മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരം കേസുകള് ആഗോളതലത്തില് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിലും ഈ ഒരു ഘട്ടത്തില് വലിയ രീതിയിൽ പൊതുജന ആരോഗ്യ അപകട സാധ്യത കുറവാണെന്നാണ് ഗ്ലോബൽ ഹെൽത്ത് ഏജൻസി റിപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്താ ഈ ഹാൻഡ വൈറസ്, ഇത് എങ്ങനെയാ വരുന്നേ? ഇത് പണ്ട് മുതലേ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണോ? കുറേ കാര്യങ്ങൾ, കുറേ ഡൗട്ടുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആർജി അഞ്ജലി ആണ് കേട്ടോ.

ഇനിപ്പിയും കൊറോണയൊക്കെ വന്നതിന് ശേഷം ഏതൊരു വൈറസിന്റെ പേര് കേട്ടാലും നല്ല പേടിയാണ് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. എലികളിൽ നിന്ന് പകരുന്ന വൈറസുകളുടെ ഒരു ഫാമിലിയാണ് ഇത്ര ഈ ഹാൻഡ വൈറസ്. മനുഷ്യരില് ഗുരുതരമായിട്ടുള്ള രോഗത്തിനും മരണത്തിനും വരെ കാരണമാക്കും ഈ ഒരു സംഭവം. പക്ഷെ ഒരു കാര്യം എന്താണെന്നറിയോ, വൈറസ് കൊണ്ടു നടക്കുന്ന എലികൾക്കും മറ്റെലികൾക്കും ഒന്നും ഈ വൈറസ് ബാധിക്കില്ല. പ്രധാനമായിട്ടും രോഗം എഫക്ട് ചെയ്തിരിക്കുന്ന എലികളുണ്ടല്ലോ, ഇത് കൊണ്ട് നടക്കുന്ന ഈ വൈറസിനെ വഹിച്ചു കൊണ്ടുപോകുന്ന എലികള്, അവരുടെ മൂത്രം, കാഷ്ടം, ഉമിനീർ ഇതിലൂടെയൊക്കെയോ അല്ലെങ്കിൽ മലിനമായുള്ള പ്രതലങ്ങളിൽ സ്പർശിക്കുന്നതിലൂടെയൊക്കെയാണ് മനുഷ്യർക്ക് ഹാൻഡ വൈറസ് എഫക്ട് ചെയ്യാത്രേ. സംടൈംസ് അവരുടെ കാഷ്ടത്തിൽ നിന്ന് കലർന്ന വൈറൽ കണികകൾ അടങ്ങിയിട്ടുള്ള വായു ശ്വസിക്കുന്നതിലൂടെയും ഇൻഫെക്റ്റഡ് ആവാമെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. ഇപ്പൊ നമുക്ക് പേടിക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ലെങ്കിലും ഇന്ത്യയിൽ മുമ്പൊരിക്കെ ഈ ഒരു ഹാൻഡ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്രേ. തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ ആർജി അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഹാൻഡ വൈറസ് ഇന്ത്യയിൽ വന്നിട്ടുള്ള കാര്യമായിരുന്നേ. ഇപ്പോഴത്തെ കഥയൊന്നുമല്ല, അത് കുറച്ച് പഴയ കഥയാണ്. ഒരു 10-26 വർഷം മുമ്പ് 2000 തുടക്കത്തിലാണ് അത്ര ഇന്ത്യയിൽ ഇടയ്ക്കിടെ ഈ ഹാൻഡ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 2008 നടത്തിയിട്ടുള്ള ഒരു മൾട്ടി ഇൻസ്റ്റിറ്റ്യൂഷണൽ പഠനത്തില് വിട്ടുമാറാത്ത വൃക്കരോഗം ബാധിച്ച രോഗികളും വെയർഹൌസ് തൊഴിലാളികളും പാമ്പുകളെയും എലികളെയൊക്കെ പിടിക്കുന്ന തമിഴ്നാട്ടിലെ ചില ഗോത്രവർഗത്തിൽ പെട്ടവരിലൊക്കെ കുറഞ്ഞത് 28 കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹാൻഡ വൈറസിന് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒന്നും ഇതുവരെയും കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ നേരത്തെ തന്നെ രോഗം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ജീവൻ നിലനിർത്തുന്ന കാര്യത്തിൽ നിർണായകമാണെന്നാണ് പറയുന്നത്. ഇതിന്റെ ലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് ചില ആന്റി വൈറലുകൾക്ക് പറ്റും. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല്.
1: ലോകം തന്നെ ആശങ്കയോടെ നോക്കി കാണുന്ന ഹാൻഡ വൈറസിന്റെ സ്പ്രെഡിങ്ങിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഹാൻഡ വൈറസിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഈ ഹാൻഡ വൈറസ് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിലാണ് അത്രേ ഇതിന്റെ പനി പോലുള്ള അവസ്ഥകള് ലക്ഷണങ്ങളായിട്ട് കാണപ്പെടുക. ഓവറായിട്ടുള്ള ടയർഡ്നെസ്സും പനിയും ജോയിന്റ്സിലുള്ള പെയിനും മസിൽ പെയിനും ഒക്കെ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഉണ്ടാവും. രോഗം ഇങ്ങനെ പുരോഗമിച്ച് വരുമ്പോ ശ്വാസതടസ്സം വരും, നെഞ്ചുവേദന വരും, അങ്ങനെയുള്ള ശ്വസന ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഘട്ടം ഘട്ടമായിട്ട് രോഗം ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ ബ്ലഡ് പ്രഷർ ലോ ആവും, നമ്മുടെ കിഡ്നിക്കൊക്കെ ഫെയിലിയറും സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ഇന്റേണൽ ബ്ലീഡിംഗിൽ വരെ കാര്യങ്ങൾ എത്തിച്ചേരുത്രേ. ഇതിനൊരൊറ്റ പ്രതിവിധിയുള്ളൂ, ഹാൻഡ വൈറസ് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളായിട്ടോ അല്ലെങ്കിൽ എലിയുമായിട്ട് റിലേറ്റ് ചെയ്ത സംഭവങ്ങളോ ആയിട്ട് അവരെ കാഷ്ടം കൂടുകൂട്ടുന്ന വസ്തുക്കൾ അതൊക്കെ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് നമ്മൾ ഒഴിവാക്കണം. അത് മാത്രല്ല, എലികള് കൂടുതലായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ മാക്സിമം ക്ലീൻ ആക്കി സംരക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM, കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

മെയ് 4-നായിരുന്നു മെറ്റ് ഗാല അല്ലേ. പക്ഷേ ഇപ്പോഴും അതിന്റെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. കാരണം ഓരോ ദിവസം ആയിട്ടാണ് അവിടുത്തെ വലിയ വലിയ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ബോളിവുഡിലെ സൂപ്പർ താരങ്ങളും ലോകോത്തര ഡിസൈനർമാരും ഒക്കെ അണിഞ്ഞിരുന്ന മെറ്റ് ഗാല വേദിയിൽ ഇത്തവണ ശ്രദ്ധാകേന്ദ്രമായി മാറിയത് ബിസിനസ് ലോകത്ത് നിന്നുള്ള ഒരു ഇന്ത്യക്കാരിയായിരുന്നു. ഹൈദരാബാദ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എന്റർപ്രണറും കൊടീശ്വരായിട്ടുള്ള സുധാ റെഡ്ഡിയുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നേ. വമ്പൻ താരങ്ങൾ പോലും ആളുടെ പുറകിലായി പോയി. വസ്ത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റൈലിംഗിന്റെ കാര്യത്തിലാണെങ്കിലും അത്രമാത്രം തിളങ്ങി നിന്നത് സുധാ റെഡ്ഡി തന്നെയായിരുന്നു. എസ്പെഷ്യലി ആള് വെയർ ചെയ്തിരുന്ന ഒരു 142 കോടി രൂപയോളം വില വരുന്ന ഒരു നെക്ക് പീസ്. ഫാഷൻ ലോകം മൊത്തം ആ ഒരു നെക്ക് പീസിന്റെ പിന്നാലെയാണ് കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. തിരിച്ചു വരാം മെറ്റ് ഗാലയുടെ പുത്തൻ പുതിയ വിശേഷങ്ങളുമായിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആൻഡ് ഇറ്റ്സ് മീ ആർജി അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Once again, welcome back to the show and very good afternoon, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. നമ്മള് പറഞ്ഞുകൊണ്ട് വന്നത് ബിസിനസ് ലോകത്തെ സ്റ്റൈലിംഗ് സ്റ്റാർ സുധാ റെഡ്ഡിയുടെ മെറ്റ് ഗാല അപ്പിയറൻസിന്റെ കാര്യമായിരുന്നു അല്ലേ. മനീഷ് മൽഹോത്ര ആയിട്ട് ചേർന്നിട്ട് തന്നെയാണ് സുധാ റെഡ്ഡി മെറ്റ് ഗാല വേദി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് സുധാ മെറ്റ് ഗാലയുടെ ഭാഗമാവുന്നത്. ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും കലംകാരി ട്രഡീഷൻസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ട്രീ ഓഫ് ലൈഫ് എന്നുള്ള ഒരു തീമിനെ ബേസ് ചെയ്തിട്ടാണ് മനീഷ് സുധാ റെഡ്ഡിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഹൈദരാബാദിലെയും തെലങ്കാനയിലെയും തനത് വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും മോട്ടീഫുകള് കറുപ്പ് നിറത്തിലുള്ള ആ ഒരു വസ്ത്രത്തില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിസൈൻസ് ഒക്കെ എടുത്തറിയാൻ വേണ്ടിട്ട് മെയിൻ ആയിട്ടും ഗോൾഡൻ കളറിലാണ് ആ ഒരു സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൈം വീലിനെ കാണിക്കാൻ വേണ്ടിട്ടേ സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ ചിത്രങ്ങളും സ്പെഷ്യലി അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അത്രേ 90 കരകൗശല വിദഗ്ധര് 3459 മണിക്കൂർ സമയം എടുത്തിട്ടാണ് ആ ഒരു വസ്ത്രം നിർമ്മിച്ചതെന്ന് പറയുമ്പോ അതിശയകരം തന്നെയാണല്ലേ. സുധാ റെഡ്ഡി പങ്കുവച്ച ഫോട്ടോസ് കണ്ടാൽ തന്നെ ആ ഒരു വസ്ത്രത്തിന് പിന്നിലെ ഹാർഡ് വർക്ക് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

ഗ്യാസിനൊക്കെ വില കൂടി നിൽക്കുന്ന സമയമാണ്. ഗ്യാസ് കിട്ടാനാണെങ്കിലും കുറച്ച് പാടൊക്കെയാണ്. ഈ ഒരു സമയത്ത് മീൻ വറുത്തതൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? പെട്ടെന്ന് മീൻ വറുത്തത് ഉണ്ടാക്കാന്ന് പറഞ്ഞാല് തവ ചൂടായി എണ്ണ ഒഴിച്ച് അതിലേക്ക് മീനൊക്കെ ഇട്ട് അതിങ്ങനെ ഫ്രൈ ആയി വരാനായിട്ടുള്ള സമയം മുഴുവനും ഗ്യാസ് ഇങ്ങനെ കത്തിപ്പോവാണ് അല്ലേ. ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ട് മീൻ വറുത്തത് കുക്കറിൽ നമുക്ക് ചെയ്യാൻ പറ്റിയാലോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. മിക്സിയുടെ ജാറിലെ വെളുത്തുള്ളിയും ഇഞ്ചിയും പെരുംജീരകവും മുളകുപൊടിയും കാശ്മീരി മുളകുപൊടിയും കുരുമുളകുപൊടിയും ഉപ്പും കറിവേപ്പിലയും സ്വല്പം എണ്ണയും വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി അങ്ങോട്ട് അടിച്ചെടുക്കുക. ഫിഷ് ഏതാണോ വേണ്ടത് ആ ഫിഷ് എടുത്തിട്ടേ അതിന് നന്നായി വരഞ്ഞ് ആ ഒരു മിക്സ് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. ഒരരമുക്കാൽ മണിക്കൂറോളം മാരിനേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് സ്വല്പം മാത്രം എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത് കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച് മീനിനെ എടുത്തിട്ട് ഓരോന്നുമായിട്ട് അതിലേക്ക് അങ്ങോട്ട് വയ്ക്കുക. മുകളിൽ സ്വല്പം പുളിവെള്ളം അങ്ങോട്ട് തളിച്ച് അങ്ങോട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും അതൊന്ന് പരത്തി വെച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് കുക്കർ മൂടി വെക്കുക. ഒരു വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ തീ അങ്ങോട്ട് ഓഫ് ആക്കുക. വിസില് പോയ ശേഷം തുറന്നു നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫിഷ് ഫ്രൈ റെഡിയാണേ. മത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വിസിലിൽ തന്നെ നല്ല രസമായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ஹாய் ஹலோ, வெரி குட் ஆஃப்டர்நூன் டியர் லிஸ்னர்ஸ். கேட்டு கொண்டிருக்கிறது மேஜிக் லாஜிக் ആണ്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. സോ നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാനുള്ള സമയമായില്ലേ? അങ്ങനെ ക്വസ്റ്റ്യൻ മിസ് ആയവർക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇന്ന് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആണ്. ആരുടെ ജന്മദിനമാണ് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്? ഹൂസ് ബർത്ത് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ? ഉത്തരം അറിയുന്നവർ എത്രയും പെട്ടെന്ന് ഉത്തരം അയക്കുക. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വേണം അയക്കാനായിട്ട്. അയക്കുമ്പോൾ എന്തും കൂടി ശ്രദ്ധിക്കണം, നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അയക്കേണ്ട നമ്പർ 9072879090. 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്ന നേരം കൊണ്ട് നമുക്ക് ക്യൂയിലെ കുറച്ച് പാട്ടുകൾ വെയിറ്റിംഗ് ആണ്. ആ പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ.

ஹாய் ஹலோ, ஒன்ஸ் அகேன் வெல்கம் பேக் அண்ட் வெரி வெரி வெரி குட் ஆஃப்டர்நூன் டியர் லிஸ்னர்ஸ். கேட்டுக்கொண்டிருக்கிறது மேஜிக் லாஜிக் ആണ്. கூடே கேட்டறിഞ്ഞ് കൂട്ടുകൂടി ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. ഹോപ്പ് ഇസ് എ കാറ്റലിസ്റ്റ് ഫോർ ആക്ഷൻ. കർമ്മത്തിനുള്ള ഒരു ഉൾപ്രേരകമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. വർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ഉന്തൽ തരുക അല്ലെങ്കിൽ ഒരു തള്ളൽ തരുന്നത് ആരാണ്? നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രത്യാശയാണ് അല്ലെങ്കിൽ ഒരു ഹോപ്പാണ് അല്ലെ. പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് ആണെങ്കിൽ മെച്ചപ്പെട്ട നാളെ കുറിച്ചിട്ട് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു ഹോപ്പ് നമ്മളെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ആഗ്രഹം മാത്രമല്ല, മറിച്ച് മാറ്റങ്ങൾക്കായിട്ട് നമുക്ക് മുൻകൈ എടുക്കാനും അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും പുതിയ പാതകൾ ഇങ്ങനെ വെട്ടി തുറക്കാനും നമ്മളെ അങ്ങനെ പ്രാപ്തരാക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. ലക്ഷ്യങ്ങൾ ഇങ്ങനെ കൈവരിക്കാനാണെങ്കിലും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാണെങ്കിലും ജീവിതത്തിലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറെ മാറ്റങ്ങൾ വരുത്താനാണെങ്കിലും ഈ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു പ്രചോദനം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാലേ, നല്ലൊരു നാളെയെ കുറിച്ചിട്ടുള്ള ഒരു വിശ്വാസമാണ് ഈ പ്രത്യാശ അല്ലെങ്കിൽ ഹോപ്പ്. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം നാളെ വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു പ്രത്യാശയിൽ ഒരു ഹോപ്പിൽ ഞാനും ദാ വിട പറയുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Hey, hello, good afternoon, my dear listeners. Welcome to my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷയും നിറഞ്ഞു അനക്കി ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. കൃതിയാ കൃതിയാ സമയത്ത് തന്നെ ഏതൊക്കെയാണ് പരിപാടീസ് എല്ലാവരും അവിടെ ഹാജറായിട്ടിരിക്കല്ലേ. സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുകൊണ്ടു പോകാനായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഒരുപാട് കഥകളും വിശേഷങ്ങളൊക്കെ ഉണ്ട് എന്റെ ലിസ്ണേഴ്സിനോട് പറയാനായിട്ട്. പിന്നെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണുമല്ലേ. അപ്പൊ ഇതൊക്കെയായാലും പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ കൊട്ടം കുറവൊക്കെ ആയിരുന്നു, പക്ഷെ ഇന്ന് ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ എന്ത് അല്ലേ. എന്തായാലും പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം നമുക്കിങ്ങനെ വഴിയെ പറയാം. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി വെക്കുന്നുണ്ട്. പാട്ടുകളുടെ നിറമായി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിറഞ്ഞ് ശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ജീവിതത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച് നമ്മളെ തന്നെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ. ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായാൽ തന്നെ അത് ഭാഗ്യമാണല്ലേ. നമ്മളെ മാറ്റാൻ പറയുന്നവരെക്കാൾ നമ്മളായിരിക്കാൻ അനുവദിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടവർ. സ്വന്തം മനസ്സിലൂടെ സത്യസന്ധമായി ജീവിക്കുമ്പോഴാണല്ലേ അതുപോലെ യഥാർത്ഥ സ്നേഹവും സമാധാനവും ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് കിട്ടുന്നത്. ഇന്നാണ് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറാനായിട്ട് നിൽക്കുന്നത്. നമുക്ക് നമ്മളായി ജീവിച്ചാൽ പോരെ. ലൈഫ് ഒന്നുള്ളൂ, അടിച്ചു പൊളിക്കാൻ. എന്തായാലും കുറച്ചും കൂടി കളറാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളുടെ നിറമായിട്ടുണ്ട് പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: Eid Yunge King Khan Jayo Hani Singer

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അറിച്ച് നിറച്ച് ചൊനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനത്തെ ആ ഒരു സമയമായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു സമയം. ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ചോദ്യം എന്താണെന്ന് നോക്കാം അല്ലേ. യെസ്, നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, ഹൂസ് ബർത്ത്ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ഇന്റർനാഷണൽ നഴ്സസ് ഡേ? ഐ റിപ്പീറ്റ്, ഹൂസ് ബർത്ത്ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ഇന്റർനാഷണൽ നഴ്സസ് ഡേ? അപ്പൊ ഉത്തരം അറിയുന്നവർ എന്താ ചെയ്യേണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അറിച്ച് നിറച്ച് ചാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് മൈ ബ്യൂട്ടിഫുൾ ലിസണേഴ്സ്. ലഞ്ച് ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ നീരജ് ജാനകിയാണ്. ഇനി നമുക്കൊരു യാത്ര തിരിക്കാല്ലേ? എവിടേക്കാണല്ലേ? ഒരു നാട്ടിൻ പുറത്തേക്ക്. ഇമാജിൻ, ഒരു കുട്ടി ഗ്രാമം, പച്ചപ്പാർന്ന വയലുകൾ, വലിയ തറവാടുകൾ, നാട്ടുവഴികൾ, ഉത്സവങ്ങൾ, നാട്ടുകാരുടെ സ്നേഹബന്ധങ്ങൾ, ആഹാ, ഇതെല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒപ്പിയെടുത്തൊരു സിനിമയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തിരക്കേറിയ നഗര ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ബന്ധങ്ങളെ കുറിച്ച് വളരെ മനോഹരമായി തന്നെ പറയുന്നുണ്ട്. അതുപോലെ നാട്ടുകാരുടെ സംസാര ശൈലി, പരസ്പര ബഹുമാനം, ഒരാളുടെ വിഷമം മറ്റൊരാൾ ഏറ്റെടുക്കുന്ന ആ ഒരു മനോഭാവം, ഇതെല്ലാം ഉപരി ഒരു നൊസ്റ്റു ആണ് ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോ. ഏതാണ് തന്നെ 2005 കമൽ സംവിധാനം ചെയ്ത രാപ്പകൽ എന്ന ക്ലാസിക് മൂവിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്തായാലും ആ ഒരു കഥയിലേക്ക്, ആ ഒരു സിനിമയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതിന് മുൻപായി നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ നിറഞ്ഞ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ എറിച്ചേ നിറജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. രാപ്പകൽ മൂവിയിലേക്ക് വരുമ്പോ നമ്മുടെ മമ്മൂക്ക അവതരിപ്പിച്ച കൃഷ്ണൻ എന്ന കഥാപാത്രത്തിന്റെ എൻട്രി ഗ്രാമീണ പശ്ചാത്തലത്തിലും കുടുംബ ബന്ധങ്ങളുടെ സ്നേഹത്തിലും മടങ്ങിയ ഒരു സ്റ്റൈല്, അതുപോലെ തന്നെ സിനിമയുടെ തുടക്കം തന്നെ പഴയ നാടൻ ജീവിത രീതിയും വലിയ തറവാട്ടിലെ ബന്ധങ്ങളും കൃഷ്ണന്റെ സ്വഭാവവും വളരെ മനോഹരമായി തന്നെയാണല്ലോ അവതരിപ്പിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാല് കൃഷ്ണനാണ് ഒരു സിനിമയിലെ നടൻ തൂൺ എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ ആ ഒരു കഥാപാത്രമാണല്ലോ നമ്മുടെ നാടിന്റെ ആത്മാവിനെ പ്രസന്റ് ചെയ്യുന്ന ഒരാളായിട്ട് നമ്മൾക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ലാളിത്യവും മനുഷ്യ സ്നേഹവും ഗ്രാമീണ ജീവിതത്തിന്റെ സൗന്ദര്യവും കൂടുതൽ ശക്തമാകുകയാണല്ലേ. പിന്നെ കമലിന്റെ സംവിധാനവും മോഹൻ സിതാരയുടെ സംഗീതവും ഈ ഗ്രാമീണ അനുഭവം കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാണ്. ഏതായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് കേട്ടുമുട്ടാവും. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിറജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. രാപ്പകൽ മൂവിയിലേക്ക് വരുമ്പോ ഒരാളെ കൂടി ഞാൻ എടുത്തു പറയാണ്, മറ്റാരുമല്ല നമ്മുടെ നയൻതാര നാടൻ ലുക്കിൽ വന്നൊരു സിനിമയാണല്ലേ. ഇൻട്രോ വലിയ ഡ്രാമകളോ അതിശയകരമായ എൻട്രി ഇല്ലാതെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു സാധാരണ കഥാപാത്രമായിട്ടാണല്ലേ പ്രേക്ഷകർ ഹൃദയത്തിലേക്ക് എത്തുന്നത്. ഇൻട്രോയുടെ ഏറ്റവും വലിയ ആകർഷണവും ഇത് തന്നെയാണ്. രാപ്പകൽ സിനിമയെ കുറിച്ച് പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ടതും ആ ഹരിതാപവും അതുപോലെ തന്നെ നമ്മുടെ ആ നാട്ടിൻ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ, എവിടൊക്കെ പോയാലും നമ്മൾ ഇവിടെ ഏത് രാജ്യങ്ങളിൽ പോയാൽ പോലും നമ്മുടെ വീട്ടിലെത്തുന്ന ആ നാടും മണ്ണും ആ ചവിട്ടി നടക്കുന്നതൊക്കെ ഒരു പ്രത്യേക ഫീല് തന്നെയാണല്ലേ. അതൊക്കെ ഈ ഒരു സിനിമയിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ സിനിമ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് കേട്ടുമുട്ടാവും. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. രാപ്പകൽ മൂവിയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണല്ലേ പറയുന്നത്. അതിൽ ഗ്രാമീണ ഭംഗിയെ കുറിച്ച് മാത്രമല്ല, ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അമ്മ മകൻ ആ ഒരു ബന്ധത്തെ കുറിച്ച് വളരെ മനോഹരമായി തന്നെയാണല്ലേ പറയുന്നത്. വളർത്തമ്മയ്ക്കും അവരുടെ മക്കളെ ചേർത്ത് പിടിക്കാനായിട്ട്, അവരുടെ ചിറകുകൾക്കിടയിൽ ചേർത്ത് വെക്കാനായിട്ട്, സംരക്ഷിക്കാനായിട്ട് പറ്റുമെന്ന് ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിലും ഉപരി സ്നേഹമാണ് വലുതെന്ന് പറയുന്നുണ്ട്. ഈ വയോധികരായ മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്ന് വേണ്ടത് പണമൊന്നുമല്ല, സ്നേഹവും അവരുടെ സാന്നിധ്യവുമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണുള്ളപ്പ കണ്ണിന്റെ വില അറിയില്ല എന്നൊക്കെ പറയും പോലെ ഒരുപാട് കാര്യങ്ങളാണല്ലോ ഈ ഒരു സിനിമയിലേക്ക് വരുന്നത്. ക്ലൈമാക്സ് വളരെ വികാരഭരിതമായ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ച് അമ്മയും മകനും പോലെയുള്ള ബന്ധത്തിന്റെ ആ ഒരു ഫീല്. ഇതിൽ നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട ഒരു മൂവി തന്നെയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസിക് മൂവി. എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഒരു ബ്രേക്ക് കൊടുക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ചേ നിറജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അറിസ്റ്റേയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അറിയുന്നതിന് ഉത്തരം പറയുമ്പോൾ ടീച്ചർ ക്ലാസ്സിൽ മിഠായി തരുന്നതും പ്രശംസിക്കുന്നതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ പാഠപുസ്തകത്തിലുള്ളതല്ലെങ്കിൽ പോലും ജനറൽ ആയിട്ടുള്ള നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉത്തരം പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ചോദ്യവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എന്താണെന്നല്ലേ, ഇന്ന് നേഴ്സ് ഡേ ആണ്. അതായത് നഴ്സുമാരുടെ മാലാഖമാരുടെ ദിവസമാണ്. അപ്പോൾ അവരെ കുറിച്ച് സിനിമയിൽ ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരുപാട് സിനിമകളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഏതാണ് എന്ന് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഷെയർ ചെയ്യൂട്ടോ. അപ്പൊ നോക്കട്ടെ ആരൊക്കെയാണ് ആദ്യം അയക്കുന്ന ഓരോ സിനിമകളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ബ്യൂട്ടിഫുൾ ഉള്ള വണ്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ബൈ റേഡിയോ ഡൈറ്റി എഫ് എം. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അറിസ്റ്റേ നിറഞ്ഞ ചനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഇനി എല്ലാവരും ബുക്കും പേനയൊക്കെ എടുത്തിരുന്നോ? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മൂവി റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ എല്ലാവരും എന്നാൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, അങ്ങനെ ഹരിച്ചും കുണിച്ചൊക്കെ നമ്മളിങ്ങനെ നോക്കിയില്ലേ, അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്ത് വെച്ചതാണ്. പറഞ്ഞു വന്നത് ദൃശ്യം 3 കാര്യമാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു മൂവിയാണല്ലേ. ഇപ്പൊ അതിന്റെ ട്രെയിലറും വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അധികം നാളില്ല. May 21 നമ്മുടെ ലാലേട്ടന്റെ ജോർജ് കുട്ടിയുടെ ആ ഒരു ദിവസം തന്നെയാണ് റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പൊ എന്തായാലും നമ്മൾക്ക് കാത്തിരുന്ന് കാണാം ആ ഒരു മൂവിക്കായിട്ട്. എന്നാലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ പറയും പോലെ ട്രെയിലറിൽ നോക്കുമ്പോ ആദ്യത്തെയും രണ്ടാമത്തെയും ഭാഗങ്ങളിലെ കഥാപാത്രങ്ങൾക്കൊപ്പം ചില പുതിയ കഥാപാത്രങ്ങളെ കാണുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ വരുൺ തിരോധാന കേസ് പിന്തുടർന്നെത്തുന്ന മാധ്യമ സംഘങ്ങളാണ് ഈ ദൃശ്യം 3 ഭാഗത്തിന്റെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാകുന്നത്. വീണ്ടും പോലീസും മാധ്യമങ്ങളും ജോർജ് കുട്ടിയെ വളയുമോ? എങ്ങനെയാണ് സ്വന്തം കുടുംബത്തെ രക്ഷിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എന്നാലും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അധികം താമസിക്കാതെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് എന്തായാലും നമ്മുടെ ബ്യൂട്ടിഫുൾ ഉള്ള വണ്ടികളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൊട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിറജ് ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടെയുള്ളത്. പുതിയ മൂവീസ് നോക്കുമ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണനെയും പല താരങ്ങളെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കിരൺ നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത റിവോൾവർ റിങ്കോ ഒരേ സമയം കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ആണല്ലേ. കോഴിക്കോടിന്റെ മഹത്തായ സംഗീത പരമ്പരത്തെ കുറിച്ചുള്ള നടൻ സുരാജ് ഹൃദ്യമായ വിവരണത്തോടെയാണല്ലേ സിനിമ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് സൂപ്പർ ഹീറോസിന്റെ കഥകളൊക്കെ. അതുപോലൊരു സൂപ്പർ ഹീറോ സിനിമ നിർമ്മിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന പ്രിയേഷും കുട്ടിപ്പട്ടാളവും അവർക്ക് മുന്നിലെത്തുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു സിനിമ കാണാനായിട്ട് ഇരിക്കുമ്പോൾ. സിനിമയുടെ പേരും കുറച്ച് വെറൈറ്റി തന്നെയാണല്ലേ, റിവോൾവർ റിങ്കോ. ഏതായാലും ഈ സിനിമാ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾ കേട്ടിട്ട് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിറജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ച നിരജ് ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. നേരത്തെ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എസ് വെൽസ് ചോദ്യം കുറച്ചു പേര് കൂടി അയക്കാനായിട്ട്. നേരത്തെ ആ ഒരു ചോദ്യം മിസ്സായവർക്ക് വേണ്ടി ആ ഒരു ചോദ്യവുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പൊ പിന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ചോദ്യം എന്തായിരുന്നു എന്ന് ഒന്നും കൂടി നോക്കാം അല്ലേ. യെസ്, നമ്മുടെ ഇന്നത്തെ എസ് വെൽസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, ഹൂസ് ബർത്ത് ഈസ് സെലിബ്രേറ്റഡ് ആസ് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ? ഹൂസ് ബർത്ത് ഈസ് സെലിബ്രേറ്റഡ് ആസ് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ് മാസ് ചോദ്യം. അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയ കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർച്ച നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഈയോട് നിങ്ങളുടെ കൂടിയുള്ളത്. ഇങ്ങനെ സംസാരിച്ചിരുന്ന കഥയൊക്കെ പറഞ്ഞ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോ 4 മണിയാകാറായി. ഇന്ന് കുറച്ച് നേരത്തെ കോള് വന്നോ, ചായ കുടിക്കാൻ റയില്ലേ എന്ന് ചോദിച്ച് ഇപ്പൊ കുറച്ച് നാളായിട്ട് ചുക്ക് കാപ്പിയിലാണ് ഗൈസ് നിൽക്കുന്നത്. കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾഡ് ആയിരുന്നു കുറച്ച് നാളായിട്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഭയങ്കര ചൂടുള്ള ഭക്ഷണങ്ങളിലൊക്കെയാണ്, ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അത് പിന്നെ ഒന്ന് കിട്ടിയാൽ പിന്നെ നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് കെയർ ആയില്ലേ. ഇപ്പൊ കെയറിംഗ് ഒക്കെ വല്ലാതെ കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എന്തൊക്കെയായാലും നാളേക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പൂർവാധികം ശക്തിയോടുകൂടി തന്നെ എത്തുന്നുള്ള ശുഭ പ്രതീക്ഷയില് ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ ടാറ്റ ബൈ ബൈ പറയാണ്. എന്തായാലും നമുക്ക് നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ സൈനിങ് ഓഫ് നൗ.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

0: மை ரேடியோ 90 FM கேட்டறிஞ்ச கூட்டு கூடா.
1: Yeah.